സോപുർഖ നിരഞ്ജൻ ഹാർപുർഖ നിരഞ്ജൻ ഹർഗമ അഗം അപാര സബത്യാമേ സബത്യാമേ തുതജി ഹർ സച്ചേ സിർജനഹാര സബ ജീ തുമാരേ ജീ തൂ ജീയ കാ ദാതാര ഹർത്യാവോ സന്തോ ജീ.

അവജല തരുണക്ക ജനമ വൃദ്ധാജാത് രംഗ മായാക്ക രഹാവു ജപ തപ സംയമ തർമനാക്കമായ സേവാ സാധന ജനയാ ഹരരായ കഹ നാനക ഹമ നീച കർമ്മ